വാസുദേവായ ഓം നമ ശിവായ ഓം നമോ ഭഗവതി ശ്രീവാസുദേവായ ഓം നമ ശിവായ ഓം നമോ ഭഗവതി ശ്രീവാസുദേവായ ഓം വിശ്വം വിഷ്ണുർവഷട്കാരോ ഭൂതഭവ്യഭവത് പ്രഭു ഭൂതകൃത് ഭൂതഭൃദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന ഭൂതാത്മാ പരമാത്മാ ച മുക്താനാം പരമാഗതി അവ്യയഃ പുരുഷ സാക്ഷി ക്ഷേത്രജ്ഞോക്ഷരേവ ച യോഗോ യോഗവിദാന്യേത പ്രധാന പുരുഷേശ്വരഃ നാരസിംഹവപു ശ്രീമാൻ കേശവ പുരുഷോത്തമഃ സർവശർവശിവസ്ഥാനുഭൂതാദിരനിധിരവ്യയഃ സംഭവോ ഭാവനോ ഭർത്താ പ്രഭവഃ പ്രഭുരീശ്വരഃ സ്വയംഭൂ ശംഭുരാദിത്യഃ പുഷ്കരാക്ഷോ മഹാസനഃ അനാദിനിധനോ ധാതാ വിധാതാ ധാതുരുത്തമഃ അപ്രമേയോ ഋഷികേശഃ പദ്മനാഭോമരപ്രഭുഃ വിശ്വകർമാ മനുസ്പൃഷ്ടാ സ്ഥരിഷ്ഠസ്ഥവിരോ ധ്രുവഃ അഗ്രാഹ്യ ശാശ്വതഃ കൃഷ്ണോ ലോഹിതാക്ഷ പ്രതരദനഃ പ്രഭൂതസ്കൃതകുബ്ധാം പവിത്രം മംഗളം പരം ഈശാനഃ പ്രാണദ പ്രാണോ ജ്യേഷ്ഠശ്രേഷ്ഠ പ്രജാപതിഃ ഹിരണ്യഗർഭോ ഭൂഗർഭോ മാധവോ മധുസൂദനഃ ഈശ്വരോ വിക്രമീ ധന്വീ മേധാവീ വിക്രമക്രമഃ അനുത്തമോ ദുരാധരശഃ കൃതജ്ഞഃ കൃതിരാത്മവാൻ സുരേശഃ ശരണം ശരമ വിശ്വരേതാ പ്രജാഭവഃ അഹസം വത്സരോ വ്യാല പ്രത്യയ സർവദർശന അജസ്സർവേശ്വര സിദ്ധ സിദ്ധി സർവാദിരച്യുത വൃഷാകതിരമീയാത്മാ സർവയോഗ വിനിസൃത വസുരുവസുമനാ സത്യ സമാത്മാ സംമിത സമ അമോഹ കുണ്ഡരീകാക്ഷോ വൃഷകർമാ വൃഷാകൃതി രുദ്രോ ബഹുശിരാ ബഭ്രുർവിശ്വയോ നിശുചിശ്രവാ അമൃത ശാശ്വതസ്ഥാണുരുവരാരോഹോ മഹാതപാ സർവഗസ്സർവവിദ്ഭാനുർവിശ്വക്സേനോ ജനാർദന വേദോ വേദവിദവ്യംഗോ വേദാംഗോ വേദവിത്കവി ലോകാധ്യക്ഷസുരാധ്യക്ഷോ ധർമാധ്യക്ഷ കൃതാകൃതഃ ചതുരാത്മാ ചതുർവ്യൂഹശ്ചതുർദംഷ്ടശ്ചതുർഭുജഃ ഭ്രാജിഷ്ണുർഭോജനം ഭോക്താ സഹിഷ്ണുർജഗദാര്യഃ അനഘോ വിജയോ ജേതാ വിശ്വയോനിഃ പുനർവസുഃ ഉപേന്ദ്രോ വാമനഃ പ്രാംശുരമോഘ ശുചിരുർജിതഃ അതീന്ദ്രസംഗ്രഹസ്സർഗോ ധൃതാത്മാ നിയമോ യമഃ വേദ്യോ വൈദ്യഃ സദാ യോഗീ വീരഃ മാധവോ മധുഃ അതീന്ദ്രിയോ മഹാമായോ മഹോത്സാഹോ മഹാബലഃ മഹാബുദ്ധിർമഹാവീര്യോ മഹാശക്തിർമഹാദ്യുതിഃ അനിർദേശ്യവപു ശ്രീമാനമേ ആത്മാ മഹാദൃധൃക് മഹേശ്വാസോ മഹീഭർത്താ ശ്രീനിവാസഃ സതാംഗതിഃ അനിരുദ്ധസ്സുരാനന്ദോ ഗോവിന്ദോ ഗോവിദാംപതിഃ മരീചിർദമനോഹംസ സുപർണോ ഭുജവോത്തമഃ ഹിരണ്യനാഭസ്സുതപാഃ പദ്മനാഭ പ്രജാപതിഃ അമൃത്യുസ്സർവദൃക്സിംഹ സന്ധാതാ സന്ധിമാൻ സ്ഥിരഃ അജോ ദുർമർഷണശാസ്താ വിശ്രുതാത്മാ സുരാര്യഃ ഗുരുർഗുരുതമോധാമഃ സത്യഃ സത്യപരാക്രമഃ നിമിഷോ നിമിഷസ്രഗിരീ വാചസ്പതിരുദാരധീഃ അഗ്രണിർഗ്രാമണി ശ്രീമാന്യായോ നീതാ സമീരണഃ സഹസ്രമൂർധാ വിശ്വാത്മാ സഹസ്രാക്ഷ സഹസ്രവാത് ആവർത്തനോ നിവൃത്താത്മാ സംവൃതഃ സംപ്രമർദനഃ അഹസംവർത്തകോ വന്നിരനിലോധരണീധരഃ സുപ്രസാദ പ്രസന്നാത്മാ വിശ്വഭുഗ്വിഭുഃ സത്കർത്താ സത്കൃതസാധുർജന്ധുർനാരായണോ നരഃ അസംഖ്യേയോ പ്രമേയാത്മാ വിശിഷ്ടശിഷ്ടകൃച്ഛുചിഃ സിദ്ധാർത്ഥസിദ്ധസങ്കല്പസിദ്ധിദഃ സിദ്ധിസാധനഃ വൃഷാഹി വൃഷഭോ വിഷ്ണുർവൃഷപർവാ വൃഷോദരഃ വർധനോ വർധമാനശ്ച വിവിക്തശ്രുതിസാഗരഃ സുഭുജോ ദുർധരോ വാങ്മീ മഹേന്ദ്രോ വസുദോ വസുഃ നൈകരൂപോ ബൃഹദ്രൂപശ്ചിപിവിഷ്ടഃ പ്രകാശനഃ ഓജസ്തേജോ ദ്യുതിധരഃ പ്രകാശാത്മാ പ്രതാപനഃ ഋദ്ധസ്പഷ്ടാക്ഷരോ മന്ത്രശ്ചന്ദ്രാംശുഭാസ്കരദ്യുതിഃ അമൃതാംശുദ്ഭവോ ഭാനുശശബിന്ദുസുരേശ്വരഃ ഔഷധം ജഗതസ്തേതു സത്യധർമ്മപരാക്രമഃ ഭൂതഭവ്യഭവന്നാഥഃ പവനഃ പാവനോ നളഃ കാമഃ കാമകൃത്കാന്തഃ കാമഃ കാമപ്രദപ്രഭുഃ യുവാദികൃദ്യുവാവർത്തോ നൈകമായോ മഹാശനഃ അദൃശ്യോ വ്യക്തരൂപശ്ച സഹസ്രജിദനന്തജിത് ഇഷ്ടോ വിശിഷ്ടശിഷ്ടേഷ്ടശിഖണ്ഡീനൌഷോ വൃഷഃ ക്രോധഃ ക്രോധകൃത്കർത്താ വിശ്വബാഹുർമഹീധരഃ അച്യുതഃ പ്രചിതഃ പ്രാണഃ പ്രാണദോ വാസവാനുജഃ അപാം നിധിരധിഷ്ഠാനമപ്രമത്ത പ്രതിഷ്ഠിതഃ
ஸ்கந்த ஸ்கந்த.